ശുഴിത്തലൈപ്പെട്ട നീരതുപോലെ ശുഴൽകിന്ദ്രേ ശുഴൽകിന്ദ്രത് എന്നുള്ളം കഴിത്തലൈപ്പെട്ട നായ് അതുപോലെ കോൽപത്രി കരകരയുഴുക്കൈ ഒഴിച്ച

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, the 24/7 spiritual channel from shivam.org.
1: Om Namah Shivaya.

ശിവായ. You're listening to shaivam.org radios 24/7 spiritual channels from shaivam.org. Om Namah Shivaya. ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രം.